ഏകമണതി തപപ്രമാണ ഏകമണതി പുരശ്ചരണ ഏകമണതി വേദാധ്യയന ദ്യാവേദാന ഏകമണതി ഏകതോ ഹേ അവഘേജി മോടി ഗാലി യോഗാജി ഏ കുടാടി ലാവീ ആസന മുദ്രേജി വോഢി ബൈസവീ രോകടി വാരയാവരി ഐസേനാനാവാദകരിത ഏകനിശ്ചയോ നമേ സർവധാ ജ്ഞാനാഭിമാനാതിപണ്ഡിത ജ്ഞാനതദ്വതാ കളേന ഐസി ജ്ഞാനമാർഗിജി ഗതി നാനാപരിജി വിഘ്നയ്യതി വികൽപേനാസലയാ വ്യുത്പത്തി മാജി നിജപ്രാപ്തി തേഥേ നാഹി. സുജനഹോ, एवढा ज्ञानमार्गाच्या काठिण्याचा विचार केल्यानंतर भक्तिमार्गाच्या सुलभतेबद्दल भगवान श्रीकृष्ण सांगतात, तैसी नव्हे माझी भक्ती नाम